ഹേ ഹായ് ഹലോ ഗുഡ് ഗുഡ് ഗുഡ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ആൻഡ് ഡിയറസ്റ്റ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ കൃത്യം 7 മണിയായപ്പോൾ മോർണിംഗ് ബെൽ അടിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആർച്ചയമിറ ഇവിടെ പ്രസന്റ് ആണ് കേട്ടോ. ഇന്നത്തെ ഈ പ്രഭാതം വളരെ ഹാപ്പി ആയിട്ട് വളരെ എനർജറ്റിക് ആയിട്ടൊക്കെ നമ്മളിങ്ങനെ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലായിരിക്കും. സോ ഇന്ന് എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എഴുത്തുകാരൻ്റെ കണ്ണിൽ കണ്ണീരില്ലെങ്കിൽ വായനക്കാരൻ്റെ കണ്ണിലും അതുണ്ടാവില്ല. ശരിക്കും വളരെ അർത്ഥമുള്ളൊരു വാക്കുകളാണല്ലേ. നമ്മുടെയൊക്കെ ജീവിത അനുഭവങ്ങളൊക്കെയാണ് നമ്മൾ ഒരുപാട് മാറ്റിമറിക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ലൈഫിലാണെങ്കിലും എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് കഴിഞ്ഞ ദിവസം എന്നോട് പറയുകയുണ്ടായിരുന്നു, എൻ്റെ ലൈഫിൽ കുറേ ക്രൈസിസ് വന്നത് കൊണ്ടാണ് പുറത്തുള്ള ആൾക്കാരുടെ ബുദ്ധിമുട്ടുകൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ അവരെന്നോടത് പറയുമ്പോൾ എൻ്റെ കണ്ണെന്ന് അറിയുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

0: നമസ്കാരം, ഞാൻ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ നിന്നും ഡോക്ടർ സ്വാതി എസ്. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്ന ഈ കാലാവസ്ഥയിൽ നാം ഓരോരുത്തരും ജാഗ്രതരായിരിക്കേണ്ട ആരോഗ്യ പ്രശ്നങ്ങളിൽ ചിലതാണ് ഡെങ്കി, ചിക്കൻ ഗുനിയ, മലേറിയ, വെസ്റ്റ് നൈൽ മുതലായ കൊതുകുജന്യ അസുഖങ്ങൾ. ഇവയിൽ ഡെങ്കി, ചിക്കൻ ഗുനിയയ്ക്ക് കാരണമായിട്ടുള്ള ഈഡസ് കൊതുകുകളുടെ പെരുപ്പത്തെ തടയുവാനായി നമ്മുടെ വീടുകളിൽ ചെയ്യാൻ സാധിക്കുന്ന ചില പ്രധാന മുൻകരുതലുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവ പൊതുവെ മുട്ടയിടുന്നത് ചെറിയ അളവിൽ കെട്ടിക്കിടക്കുന്ന ക്ലിയർ ആയിട്ടുള്ള അമിതമായി മലിനമാകാത്ത വെള്ളത്തിലാണ്. ആയതിനാൽ നമ്മുടെ വീടുകളിൽ അവിടെ പരിസരത്ത് കെട്ടിക്കിടക്കുന്ന ഡിസ്കാർഡ് ചെയ്തിട്ടുള്ള കുപ്പികളോ ബക്കറ്റുകളോ ചിരട്ടകളോ ടയറുകളോ അഥവാ വിരിച്ചിട്ടിരിക്കുന്ന ടാർപ്പായ തുറന്നു വെച്ചിട്ടിരിക്കുന്ന ടാങ്കുകൾ അഥവാ കാലിയായി കിടക്കുന്ന ചെടിച്ചട്ടികൾ, AC, ഫ്രിഡ്ജ് പോലുള്ളവയിൽ നിന്നും കളക്ട് ചെയ്യുന്ന വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ, എന്തിന് ഒരു കുപ്പിയുടെ ചെറിയ അടപ്പിൽ പോലും ഈഡസ് കൊതുകുകൾക്ക് മുട്ടയിട്ട് പെരുക്കാൻ സാധ്യത ഉണ്ടാക്കുന്നതാണ്. ആയതിനാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത്തരത്തിൽ പരിസരത്ത് കിടക്കുന്ന തുറന്ന കണ്ടെയ്നേഴ്സിൽ നിന്നും വെള്ളം മറിച്ചു കളയുകയും അതേപോലെ നിങ്ങൾ വെള്ളം സ്റ്റോർ ചെയ്യുന്ന ടാങ്ക് മുതലായവ പ്രോപ്പറായിട്ട് മൂടി വയ്ക്കുകയും ചെയ്യേണ്ടതാണ്. ഇതിനോടൊപ്പം തന്നെ പരിസരത്ത് വേസ്റ്റ് കെട്ടിക്കിടക്കുന്നതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അവ പ്രോപ്പർ ഡസ്റ്റ്ബിൻസിൽ നിക്ഷേപിക്കുകയും നിങ്ങളുടെ അതത് സ്ഥലങ്ങളിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും റെഗുലറായിട്ട് ഡോർ ടു ഡോർ വേസ്റ്റ് കളക്ഷൻ നടക്കുന്നുണ്ട് എന്നും ഉറപ്പു. ഈഡസ് കൊതുകുകൾ പൊതുവെ ഡേ ബൈറ്റേഴ്സ് ആണ്. അതായത് രാവിലെകളിലും ഉച്ച സമയത്തുമാണ് ഇവരുടെ പീക്ക് ബൈറ്റ് ചെയ്യുന്ന സമയം. അതുകൊണ്ട് തന്നെ വീടുകളിൽ നെറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ജനാലകളും വാതിലുകളും നമ്മൾ രാത്രി ഉപയോഗിക്കുന്നത് പോലെ തന്നെ രാവിലെ സമയങ്ങളിലും ഉപയോഗിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതാണ്. കിടക്കുമ്പോഴും ബെഡുകളിൽ ലോങ് ലാസ്റ്റിംഗ് ഇൻസെക്ടിസൈഡൽ നെറ്റ്സ് പോലുള്ളവ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ, മുതിർന്നവർ എന്നിവരിൽ. ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് അമിതമായ പനിയോടൊപ്പം തന്നെ ശരീരവേദന, സന്ധിവേദന, തലവേദന അഥവാ തൊലിപ്പുറത്ത് ചുവന്ന പാടുകൾ മുതലായവ കണ്ടാൽ ഉടനെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ചികിത്സ തേടേണ്ടതാണ്. ഇത് ഡെങ്കുവിന്റെ ലക്ഷണമാകാൻ സാധ്യതയുണ്ട്. ഡെങ്കു സംശയിക്കുന്നവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ വേദന സംഹാരികൾ കഴിക്കാതിരിക്കുക. ഈ മഴക്കാലത്തും നമുക്ക് വേണ്ടത് ആശങ്കയല്ല, ജാഗ്രതയാണ്. നന്ദി.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർച്ചി മിറ ഉള്ളിയോൾ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടല്ലോ എന്തൊക്കെ പ്രതിസന്ധി വന്നാലും എന്തൊക്കെ കഷ്ടപ്പാട് വന്നാലും അതൊക്കെ നമ്മളെ ദ ബെറ്റർ പേഴ്സൺ ആക്കി മാറ്റാനായിട്ടുള്ള ഒരു ടൂളാന്ന് മനസ്സിലാക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടാവും കേട്ടോ. ശരിക്കും ദൈവം നമുക്ക് കണ്ണ് തന്നിരിക്കുന്നത് നല്ല നല്ല കാഴ്ചകൾ കാണാൻ വേണ്ടി മാത്രമല്ല, മറ്റുള്ളവരുടെ വിഷമങ്ങൾ കാണാനും മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി കേൾക്കാനും

നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം

0: ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഓൺലി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മുടെ SMS ക്വസ്റ്റ്യൻ്റെ ടൈം ആയിട്ടുണ്ട്. ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ താ പിടിച്ചോളൂ. വിച്ച് കൺട്രി ഇൻവെൻറ്റഡ് ചെസ് ഫസ്റ്റ്? ഐ റിപ്പീറ്റ്, വിച്ച് കൺട്രി ഇൻവെൻറ്റഡ് ചെസ് ഫസ്റ്റ്? അപ്പോൾ എല്ലാവർക്കും ഈ ചെസ്സ് കളിക്കാനൊക്കെ ഇഷ്ടമായിരിക്കും. ഈ പറഞ്ഞ പോലെ ചെസ്സ് എന്ന് പറയുമ്പോൾ ബുദ്ധി വികസിക്കാനും കുറച്ചും കൂടെ തോട്ട് പ്രോസസ്സൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ ഒരു ഉത്തരം അറിയാവുന്നവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മീറ ഒള്ളി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമുക്ക് ഇന്നൊരു ബർത്ത്ഡേ വിഷ് വന്നിട്ടുണ്ട്. അത് മറ്റാരുടെ അല്ല, അപർണയുടെയാണ്. അപർണയുടെ ഡിയറസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള അച്ചുവിന്റെ ബർത്ത്ഡേ ആണ്. സോ അച്ചു വിഷ് എ വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കൊണ്ട് സർവേശ്വരൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല. മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

ta ta ding ta ding ta ta ding.

My Radio 90 FM. 90 FM. கேட்டறிஞர் கூட்டுக்கூடம்.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒള്ളിയോൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമ്മളുണ്ടല്ലോ, നമുക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ കറണ്ട് കെട്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് പഠിക്കണ്ടല്ലോ. കൃത്യമായിട്ട് വൈകുന്നേരം വന്ന് ഹോംവർക്ക് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ പറയും, ഓ ലോഡ് ഷെഡ്ഡിങ് 7 മണി തൊട്ട് 7 വരെയാണ് ഈ ആഴ്ച, അടുത്ത ആഴ്ച 7 തൊട്ട് 8 മണി വരെയാന്നൊക്കെ പറഞ്ഞ് നമ്മളത് എൻജോയ് ചെയ്യും. പിന്നീട് അങ്ങ് ഇടയ്ക്ക് ഇൻവെർട്ടറും അല്ലെങ്കിൽ ജനറേറ്ററൊക്കെ വന്ന സാഹചര്യത്തിൽ ഇനിയിപ്പോൾ കറണ്ട് കെട്ടിനെ ആസ്വദിച്ചിട്ട് കാര്യമില്ല, പഠിക്കുക തന്നെ വേണമെന്നൊക്കെ വിചാരിച്ച് നമ്മൾ പഠിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്ങനെ പോയാലും കറണ്ട് കെട്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു അസ്വസ്ഥതയാണല്ലേ. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ മൊബൈൽ ഫോണിലാണ് നമ്മൾ ജീവിക്കുന്നത്. മൊബൈൽ ഫോൺ ചാർജ് ചെയ്ത് വെക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ. പക്ഷേ ഉണ്ടല്ലോ, ഈ വൈദ്യുതി ഒരിടയ്ക്ക് ഭയങ്കരമായിട്ട് നിയന്ത്രണം വരുന്നു എന്നൊക്കെ കേട്ടിരുന്നു. നിയന്ത്രണം വരിക തന്നെ ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ മഴ സമയമാണ്, അപ്പോൾ വൈദ്യുതി നിയന്ത്രണം ഒന്ന് ക്ഷമിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ മനസ്സിലേക്ക് ഒരു ഇടുത്തി പോലൊരു വാർത്ത വരികയുണ്ടായിരുന്നു. വേറൊന്നുമല്ല, വൈദ്യുതി നിയന്ത്രണം കടുക്കും എന്നതാണ് നമുക്ക് കിട്ടിയൊരു വാർത്ത കേട്ടോ. അതിനെക്കുറിച്ച് സംസാരിക്കാം. അതിന് മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർ ഷെമീറ. ഒളി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം ഈ വൈദ്യുതി നിയന്ത്രണം കടുക്കുന്നതിനെ കുറിച്ചായിരുന്നു. കൂടുതൽ വൈദ്യുതി എത്തിക്കാൻ KSEB കഴിഞ്ഞില്ലെങ്കിൽ ഈ വർഷം കേരളത്തിൽ വൈദ്യുതി നിയന്ത്രണം പതിവായേക്കാം. നമ്മുടെയൊക്കെ പഴയ കാലഘട്ടത്തിലേക്ക് പോയേക്കാം. ചിലപ്പോൾ ലോഡ് ഷെഡിങ് അരമണിക്കൂർ എല്ലാ ആഴ്ചയും ഇങ്ങനെ സംഭവിക്കാം. അതൊക്കെ പോസിബിലിറ്റി ആണോ? വ്യാപകമായി മഴ പെയ്യാത്ത ദിവസങ്ങളിലെല്ലാം നിയന്ത്രണം വേണ്ടി വരും കേട്ടോ. ഇത് ഡിസംബർ വരെയെങ്കിലും തുടരുമെന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. പല ദിവസങ്ങളിലും കൂടുതൽ സമയം വൈദ്യുതി മുടങ്ങാനും സാധ്യതയുണ്ട് കേട്ടോ. 15 to 30 minutes ആണ് ലോഡ് ഷെഡിങ്ങിന് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ 1 hour വരെ പലയിടത്തും വൈദ്യുതി മുടങ്ങുന്നുണ്ട് കേട്ടോ. ഈ കഴിഞ്ഞ ബുധനാഴ്ച 485 to 628 MW വരെ നിയന്ത്രിക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. മഴയില്ലാത്തതിനാൽ 4 to 5 degrees വരെ ചൂട് കൂടിയിട്ടുമുണ്ട്. ഈ കഴിഞ്ഞ ബുധനാഴ്ച വൈദ്യുതിയുടെ ഉപയോഗം 9 crore units ആയി. ഇത് ജൂലൈയിൽ KSEB പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെയധികം കൂടുതലായിരുന്നു കേട്ടോ. സോ നമുക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കാം. അതിനു മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇന്ത്യൻ മൈ റേഡിയോ 90 FM ആണ് കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ. മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: നമസ്കാരം, ഞാൻ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ നിന്നും ഡോക്ടർ സ്വാതി എസ്. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്ന ഈ കാലാവസ്ഥയിൽ നാം ശ്രദ്ധിക്കേണ്ട പ്രധാന ആരോഗ്യ പ്രശ്നമാണ് മലിന ജലത്തിൽ നിന്നും ഉടലെടുക്കാൻ സാധ്യതയുള്ള, മലിനമായ വെള്ളത്തിൽ നിന്നും ആഹാര പാനീയങ്ങളിൽ നിന്നുമെല്ലാം പടരാൻ സാധ്യതയുള്ള വാട്ടർ ബോൺ ഡിസീസസ്. അമിതമായ മഴ മൂലം അഴുക്കുചാലിൽ നിന്നും വെള്ളം കവിഞ്ഞൊഴുകുകയും അവ നമ്മുടെ കുടിവെള്ളം മുതലായവ മലിനമാക്കാൻ സാധ്യതയും ഏറെ കൂടുതലാണ്. ഈ സമയങ്ങളിൽ പടരാൻ സാധ്യതയുള്ള അസുഖങ്ങളാണ് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ടൈഫോയിഡ്, കോളറ, ഷിജല്ല, ലെപ്റ്റോസ്പൈറോസിസ് എന്നിവയും അതിനോടൊപ്പം തന്നെ വൈറസ് മൂലമുണ്ടാകാൻ സാധ്യതയുള്ള ഹെപ്പറ്റൈറ്റിസ് എ പോലുള്ള അസുഖങ്ങളും. ഇവയെ പൊതുവായി തടയാനുള്ള കുറച്ച് പരിഹാരങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വീടുകളിൽ കുടിവെള്ളത്തിന് എപ്പോഴും തിളപ്പിച്ചതോ അഥവാ വാട്ടർ പ്യൂരിഫയറിൽ നിന്നുള്ള വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. തിളപ്പിക്കുമ്പോൾ വെള്ളം കുറഞ്ഞത് ഒരു മിനിറ്റ് എങ്കിലും റോളിംഗ് ബോയിലിംഗിൽ അഥവാ തിളച്ചു മറിയുന്നത് വരെ തിളപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിന് ശേഷവും കൈകൾ നന്നായി സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകാൻ ഓർക്കുക. അതേപോലെ വഴിയോരങ്ങളിൽ നിന്ന് വൃത്തിഹീനമായി തുറന്നു വെച്ചിരിക്കുന്ന ആഹാരങ്ങളും പാനീയങ്ങളും കഴിക്കുന്നത് ഒഴിവാക്കുക. വീടുകളിലും ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുൻപ് നന്നായി പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ കഴുകി ഉപയോഗിക്കുക. മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാധ്യതയിൽ നിന്ന് അവിടെ ഡ്രെയിനേജ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും അത്തരത്തിൽ അഴുക്കുവെള്ളങ്ങളിൽ നടക്കേണ്ട അവസരം കൂടുതൽ ഒഴിവാക്കാനും ശ്രദ്ധിക്കുക. അഥവാ അത്തരത്തിൽ നടക്കേണ്ട അവസരം വന്നാൽ ബൂട്ട്സ് ധരിച്ച് സഞ്ചരിക്കുക. കാലിൽ മുറിവുകളോ അൾസർ മുതലായ മറ്റു സ്കിൻ ഇൻഫെക്ഷൻസോ ഒക്കെ ഉള്ളവരാണെങ്കിൽ കൂടുതലും അത്തരത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ സഞ്ചരിക്കാണ്ടിരിക്കുക. എലിയുടെ മൂത്രത്തിൽ നിന്നും പടരുന്ന ലെപ്റ്റോസ്പൈറോസിസ് എന്ന അസുഖം കെട്ടിക്കിടക്കുന്ന അത്തരത്തിലുള്ള വെള്ളത്തിൽ നിന്നാണ് പടരുന്നത്. ഈ മഴക്കാലത്ത് നിങ്ങൾക്ക് പനിയോടൊപ്പം വയറുവേദന, വയറിളക്കം, ഛർദി, മലത്തിൽ രക്തം, മഞ്ഞപ്പിത്തം മുതലായ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ചികിത്സ തേടുക. ഇവ മുൻപറഞ്ഞ മലിനമായ വെള്ളത്തിൽ നിന്നോ ഭക്ഷണത്തിൽ നിന്നോ പടരുന്ന അസുഖത്തിന്റെ ലക്ഷണങ്ങൾ ആകാൻ സാധ്യത ഏറെയാണ്. സ്വയം ചികിത്സ ഒഴിവാക്കുക. ഈ മഴക്കാലത്തും നമുക്ക് വേണ്ടത് ആശങ്കയല്ല, ജാഗ്രതയാണ്. നന്ദി.
1: Hey, trippin' away. Hey, trippin' away. Hey, trippin' away.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർ ഷെമീറ ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം വൈദ്യുതി നിയന്ത്രണത്തിനെ കുറിച്ചായിരുന്നു. ഈ മഴക്കാലത്ത് പോലും വൈദ്യുതി നിയന്ത്രിക്കേണ്ടി വരുന്നതിൽ വലിയ പ്രതിഷേധം ഉണ്ട് കേട്ടോ നമുക്ക് എല്ലാവർക്കും. മാത്രമല്ല, നിശ്ചിത സമയമല്ലാതെ വൈദ്യുതി മുടങ്ങുന്നത് വാണിജ്യ സ്ഥാപനങ്ങളെയും ബാധിക്കുന്നുണ്ട്. എൽനിനോയുടെ പ്രത്യാഘാതം എന്ന നിലയിൽ രാജ്യത്തെ വൈദ്യുതി ലഭ്യത കുറവാണ് പ്രശ്നമെന്നാണ് പറയുന്നത് കേട്ടോ. എന്നാൽ മഴയില്ലാത്ത ദിവസങ്ങളിൽ 500 മുതൽ 600 മെഗാവാട്ട്സ് വൈദ്യുതിയുടെ കുറവ് ഇപ്പോൾ ദിവസേനയുണ്ട് കേട്ടോ. ഒന്നുകിൽ മഴ പെയ്യണം, അല്ലെങ്കിൽ പവർ എക്സ്ചേഞ്ച് എന്ന തത്സമയ വിപണിയിൽ വൈദ്യുതി ലഭ്യമാകണം. പവർ എക്സ്ചേഞ്ചിൽ നിന്ന് വൈദ്യുതി കിട്ടാനും ഇല്ല കേട്ടോ. ഉൽപാദകരാകട്ടെ യൂണിറ്റിന് 10 രൂപ നിരക്കിൽ 24 മണിക്കൂറും വാങ്ങണമെന്ന് നിർബന്ധം വെക്കുന്നുണ്ട് കേട്ടോ. കേരളത്തിന് പകൽ വൈദ്യുതി ആവശ്യമുള്ളതിനാൽ ഇത് സ്വീകാര്യവുമല്ല. ഉപബോധം കുറയ്ക്കുക മാത്രമാണ് നിയന്ത്രണത്തിൽ അയവ് വരുത്താനായിട്ട് KSEB മുന്നിൽ ഏക മാർഗം. അതാകട്ടെ ഫലപ്രദമായിട്ട് സാധ്യവുമല്ല കേട്ടോ. സംസാരിക്കാൻ നമുക്ക് അതിനെ കുറിച്ച് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽ വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമീറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് വൈദ്യുതി നിയന്ത്രണത്തിനെ കുറിച്ചായിരുന്നു. പ്രധാനമായിട്ട് പ്രതിസന്ധിക്കുള്ള കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, മഴ കുറഞ്ഞാൽ കേരളത്തിൽ എയർ കണ്ടീഷണറുകളുടെ ഉപയോഗം വ്യാപകമാകും, ഉപഭോഗം കുതിച്ചു വരും. അതുപോലെ തന്നെ എൽ നിനോ കാരണം കാലവർഷം ദുർബലമായതിനാൽ രാജ്യമാകെ വൈദ്യുതി ആവശ്യകത കൂടി വരികയും അതുപോലെ തന്നെ വേനൽക്കാലത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങിയ വൈദ്യുതി ഇപ്പോൾ തിരിച്ചു കൊടുക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഇത് സെപ്റ്റംബർ 15 വരെ തുടരും ട്ടോ. കൂടാതെ തന്നെ വില കുറച്ച് വൈദ്യുതി കിട്ടിയിരുന്ന ദീർഘകാല കരാറുകൾ ചട്ടവിരുദ്ധം എന്ന പേരിൽ റദ്ദാക്കിയതും തിരിച്ചടിയായിട്ടുണ്ട്. ഇനി അണക്കെട്ടുകളിൽ വെള്ളം കുറഞ്ഞതിനാൽ കൂടുതൽ ഉൽപാദനവും സാധ്യമല്ല. അപ്പൊ ഇതൊക്കെയാണ് പ്രധാന കാരണങ്ങളായിട്ട് ഈ വൈദ്യുതി പ്രതിസന്ധിക്ക് നമ്മൾ പറയുന്നത്. ഇനി ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്താണെന്നും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്താലോ അതിനു മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചയും മിറ.

0: വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർ ഷെമീറ ഒള്ളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടു കൂടാം. സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം വൈദ്യുതി നിയന്ത്രണം കടുക്കുന്നു എന്നതിനെ കുറിച്ചായിരുന്നു. അതിനായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് ഡിസ്കസ് ചെയ്താലോ. ഈ കൂടുതൽ വൈദ്യുതി എത്തിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഉപയോഗം കുറയ്ക്കാനായിട്ട് AC 25 ഡിഗ്രിയിലോ അതിന് മുകളിലോ മാത്രം പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. മാത്രമല്ല, വൈദ്യുതി വാഹനങ്ങൾ പകൽ മാത്രം ചാർജ് ചെയ്യുക, ബാറ്ററി സ്റ്റോറേജ് നിലയങ്ങൾ അടിയന്തരമായിട്ട് പൂർത്തിയാക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇതിനൊരു പരിഹാര മാർഗമായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. എന്തായാലും നമുക്ക് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷെമീറ.
1: जैसे पत्ता कोई पानियों में बहता जाए, कहानियों में लगती है जो शुरुआत से वो।

വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർ ഷെമീറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം വൈദ്യുതി നിയന്ത്രണം കടുക്കും എന്നതിനെ കുറിച്ചായിരുന്നു. 2000 MW വാങ്ങാനാണ് ഇപ്പോൾ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് കേട്ടോ. വൈദ്യുതി നിയന്ത്രണത്തിൽ അല്പം അയവ് വരുത്താൻ 2000 MW വാങ്ങാൻ KCB ശ്രമം തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി. NTPC ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നാണ് നമ്മൾ മെഗാവാട്ട് വാങ്ങാനായിട്ട് ഒന്ന് ശ്രമിക്കുന്നത് കേട്ടോ. യൂണിറ്റിന് 5.69 രൂപ നിരക്കിലാണ് നമ്മൾ വൈദ്യുതി വാങ്ങാനായിട്ട് ശ്രമിക്കുന്നത്. റെഗുലേറ്ററി കമ്മീഷന്റെ അനുവാദം കിട്ടിയാൽ ഉടൻ തന്നെ ഇത് വാങ്ങുമെന്നാണ് കേട്ടോ പറയുന്നത്. എന്തായാലും സംഭവമൊക്കെ സെറ്റാവട്ടെ, കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ, വൈദ്യുതി എങ്ങാണം മുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ സംസ്ഥാനം മൊത്തത്തിൽ ഇരുട്ടിലായി കഴിഞ്ഞാലും ഭയങ്കര പ്രശ്നമാണ്. സോ മഴ നന്നായിട്ട് പെയ്യട്ടെ, കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ, എല്ലാവരും സെറ്റായിട്ടിരിക്കട്ടെ. തിരിച്ചുവരാൻ നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷെമീറ.

0: നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
1: My Radio 90FM, 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.
1: My Radio 90 FM.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒള്ളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മുടെ SMS ക്വസ്റ്റിന്റെ കാര്യം ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യാനായിട്ടാണ് ഞാൻ ഓടി വന്നിരിക്കുന്നത്. നമ്മുടെ SMS ക്വസ്റ്റിന് കുറച്ച് പേരും കൂടെ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റിൻ മിസ്സായി പോയവരുണ്ട്. അവർക്കായിട്ട് ഞാൻ ചോദ്യം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ ചോദ്യം ഇതാണ്, വിച്ച് കൺട്രി ഇൻവെന്റഡ് ചെസ് ഫേസ്റ്റ്? ഐ റിപ്പീറ്റ്, വിച്ച് കൺട്രി ഇൻവെന്റഡ് ചെസ് ഫേസ്റ്റ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പൊ ഇനിയിപ്പോ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷേമിറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമി റാവളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ് നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യം 10 മണി ആവാറായിട്ടുണ്ട്. സോ നമ്മുടെ പീടിക ക്ലോസ് ചെയ്യാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ട്. പോകുന്നതിന് മുമ്പ് എനിക്ക് ഒന്നേ പറയാനായിട്ടുള്ളൂ, എഴുത്തുകാരൻ്റെ കണ്ണിൽ കണ്ണീരില്ലെങ്കിൽ വായനക്കാരൻ്റെ കണ്ണിലും അതുണ്ടാവില്ല. മറ്റുള്ളവരോട് എമ്പതറ്റിക്കായിട്ട് പെരുമാറാനായിട്ട് ശ്രമിക്കുക. ജീവിത അനുഭവങ്ങളാണ് നമ്മളെ ഒരുപാട് മാറ്റുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുകൾ വന്നാലും അത് നമ്മുടെ ബെറ്റർ വേർഷനിലേക്കുള്ളൊരു ട്രെയിനിങ് ആണെന്നൊക്കെ വിചാരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറേയും കൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കും കാര്യങ്ങളൊക്കെ. എന്തായാലും ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇനിയിപ്പോൾ അടുത്ത ദിവസം കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറ. You guys are listening to my radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹൈ ഹലോ, വെരി വെരി വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. പുതിയൊരു ദിവസം പുതിയൊരു തുടക്കത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അല്ലേ. എന്തായാലും എന്റെ എല്ലാ വ്യൂവേഴ്സിനും വെരി ഗുഡ് മോർണിംഗ്. വൺസ് അഗൈൻ കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. ആദ്യ പരാജയം അഭിമുഖീകരിക്കാൻ നമ്മൾ ഒരിക്കലും ഭയക്കരുത്. കാരണം വിജയകരമായ ഒരു കണക്ക് പോലും തുടങ്ങുന്നത് സീറോയിൽ നിന്നാണ്. ഇതെന്റെ വാക്കുകളല്ലാട്ടോ, നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ സർ APJ അബ്ദുൾ കലാമിന്റെ വാക്കുകളാണ് ഞാൻ ഈ പറഞ്ഞത്. ലൈഫിൽ നീ വട്ടപൂജയാണ് എന്ന് പറയുന്നവരുടെ അടുത്ത് എന്താ പറയണ്ടേ, ഈ ഒരൊറ്റ ഡയലോഗ് പറഞ്ഞു കൊടുത്താൽ മതി. പൂജ്യത്തിൽ നിന്നാണ് എന്ത് തുടങ്ങുന്നത്, കണക്ക് തുടങ്ങുന്നത്. അപ്പൊ ഇതിലും വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്താനായിട്ടാണ് ഞാൻ ഈ പൂജ്യത്തിൽ നിന്നേ തുടങ്ങുന്നത്. പരാജയം എനിക്കൊരു പ്രശ്നമല്ല, എത്ര പരാജയപ്പെട്ടാലും ഞാൻ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും എന്നുള്ളത് മനസ്സിനെ അങ്ങ് പറഞ്ഞ് പഠിപ്പിക്കുക. അതിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്. 90 FM.

Hi, hello, once again, welcome back and very good morning, dear listeners. It's me, RJ Anjali, with your favorite show, Magic Logic. കുറേയധികം പരാജയങ്ങളൊക്കെ കഴിയുമ്പോൾ നമുക്കൊരു വിജയം വരുമല്ലേ. ഒരു പക്ഷേ പരാജയപ്പെടാതെ തന്നെ നമുക്ക് വിജയം കൈവരിക്കാനായിട്ടും സാധിക്കാറുണ്ട്. ഒരു കാരണവശാലും ആദ്യ വിജയം കഴിഞ്ഞാല് നമ്മൾ വിശ്രമിക്കരുത് കേട്ടോ. കാരണം വേറൊന്നുമല്ല, അടുത്ത തവണ നമ്മൾ പരാജയപ്പെട്ട് കഴിഞ്ഞാല് ആദ്യ വിജയം വെറും ഭാഗ്യം കൊണ്ട് മാത്രം കിട്ടിയതാണെന്ന് മറ്റുള്ളവര് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതും പറഞ്ഞത് നമ്മുടെ APJ അബ്ദുൽ കലാം സാർ തന്നെയാണ് കേട്ടോ. പലപ്പോഴും നമ്മുടെ അനുഭവങ്ങളിലും നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നതും ഇതൊക്കെ തന്നെയല്ലേ. നമ്മൾ അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമുക്കൊരു സക്സസ് വന്നു കഴിഞ്ഞാല് ചുറ്റുമുള്ളവർ എന്താ പറയാ, ചിലപ്പോ ഹാ ഇത് വേറൊന്നല്ല, ചക്കയിട്ടപ്പോ മൊയല് ചത്തതാ, അല്ലാതെ മൊയലിനെ കൊല്ലാൻ വേണ്ടി ചക്കയിട്ടതൊന്നും അല്ല. ഈ ഒരു ഡയലോഗ് മുന്നേ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. ഒരു വിജയമല്ല, അടുത്ത വിജയമല്ല, അതിനടുത്ത വിജയവും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക തന്നെ വേണം കേട്ടോ. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. ഇറ്റ്സ് മീ RJ അഞ്ജലി വിത്ത് യുവർ ഫേവറിറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതു കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹായ് ഹലോ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുവിടാനായിട്ട് വേറെ ആരും അല്ല കേട്ടോ, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. എന്തായാലും ഇന്നലത്തെ ദിവസം നമ്മൾ മലയാളികൾക്ക് വളരെ ആകാംക്ഷ നിറഞ്ഞതായിരുന്നു അല്ലേ. എന്താ കാര്യം, വേറെ ഒന്നുമല്ല, ഇന്നലെ സംസ്ഥാന അവാർഡുകള്, ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിക്കേണ്ടായി. അവാർഡ് ലഭിച്ച എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഇപ്പൊ തന്നെ നേരാണ് കേട്ടോ. എന്തായാലും ചലച്ചിത്രങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വന്നപ്പോഴ് നമ്മുടെ ഇന്നത്തെ SMS ചോദ്യവും ആ ഒരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെ ആയിക്കോട്ടെ അല്ലേ. അപ്പൊ ചോദ്യം ദാ പഠിച്ചോളുക. നെയിം ഓഫ് ദ ഫസ്റ്റ് ഫീച്ചർ ഫിലിം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ഫീച്ചർ ഫിലിം ഏതാണ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചോദ്യം. കറക്റ്റ് ആയിട്ട് ഉത്തരം പറയുന്നവർ എന്ത് വേണം, നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഉത്തരവും നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് അയച്ചു തരിക. അയക്കേണ്ട നമ്പർ 9072879090 9072879090. കറക്റ്റ് ആയിട്ട് ഉത്തരം അയക്കുന്നവരെ കാത്തിരിക്കുന്നത് അടിപൊളി സമ്മാനങ്ങളാണ്. അപ്പൊ എന്തായാലും ആ ഒരു നേരം കൊണ്ട് നമുക്ക് കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട് വേഗം തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജേ അഞ്ജലി. ചർമ്മത്തിന് തിളക്കം നൽകുന്ന സൗന്ദര്യ സംരക്ഷണ പ്രക്രിയയാണ് ഗ്ലോ ഫേഷ്യൽ. ഇതിനകത്ത് ക്ലെൻസിങ്, ഫേഷ്യൽ മാസ്ക്, മോയ്സ്ചറൈസിങ് അങ്ങനെ തുടങ്ങിയ പല രീതിയിലുള്ള ചികിത്സാ രീതികൾ ഇൻക്ലൂഡഡ് ആണ്. ഇത് നമ്മുടെ ചർമ്മത്തിന് തിളക്കവും പുതുമയൊക്കെ നൽകുന്ന ഒരു സംഭവമാണ് കേട്ടോ. പക്ഷേ ഈ ഗ്ലോ ഫേഷ്യൽ ചെയ്യാനായിട്ട് പാർലറൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്നത് കൂടുതലായിട്ടും കെമിക്കൽസ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ അവിടേക്ക് പോവാറുള്ളതും. മാത്രല്ല, ടെമ്പററി ബെനിഫിറ്റ്സ് മാത്രമാണ് പാർലറുകളിൽ നമ്മൾ ചെയ്യുന്ന ഫേഷ്യലിന് കിട്ടുന്ന എഫക്റ്റും. കണ്ടിന്യൂസ് ആയിട്ട് കെമിക്കൽസ് യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഫേഷ്യൽ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് ലേറ്റർ കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് വഴിവെക്കും. സോ അതിന് അഗേൻസ്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നാലോ അഞ്ചോ സ്റ്റെപ്പില് എളുപ്പത്തിന് വീട്ടിലെ തന്നെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ലൊരു ഗ്ലോ ഫേഷ്യൽ ചെയ്യുകയാണെന്നുണ്ടെങ്കില് ഫുള്ളി ബെനിഫിഷ്യൽ ആണല്ലേ, കോസ്റ്റ് എഫക്റ്റീവ് ആണ്, കെമിക്കൽ ഫ്രീ ആണ്, വേറൊരാളുടെ സഹായത്തിന്റെ ആവശ്യവും വരുന്നില്ല. സ്റ്റേ ട്യൂൺഡ് ആൻഡ് വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് വേറെ ആരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജേ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: слишком
1: ഇനി തുടങ്ങല്ലേ നമുക്ക് ഗ്ലോ ഫേഷ്യലിന്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ്. വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ഫസ്റ്റ് സ്റ്റെപ്പ് ഗ്ലോ ക്ലെൻസിങ് ആണ് കേട്ടോ. ഇതിന് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മഞ്ഞളിന്റെ മിക്സ് ആണ് നമ്മൾ ഉപയോഗിക്കുക. പാലില് മഞ്ഞപ്പൊടി ഇടുക. ഇത് അടുപ്പത്ത് വെച്ച് ചൂടാക്കി നല്ല കട്ടിയാക്കി എടുത്തതിന് ശേഷം ഇളം ചൂടോടുകൂടി നമ്മുടെ ഫേസിലും നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്ത് ഒരു മിനിറ്റ് നേരം മുഖത്തൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. മിൽക്ക് സോഫ്റ്റ്നെസ് കൊടുക്കുമ്പോ മഞ്ഞള് അണുവിമുക്തമാക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിലും നമ്മുടെ സ്കിന്നിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് തന്നെയാണല്ലേ മഞ്ഞളും പാലും. ക്ലെൻസിങ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഫേസിലെ എല്ലാ പൊടിപടലങ്ങളും റിമൂവ് ചെയ്ത് നമ്മുടെ മുഖത്തെ നല്ല ശുചിത്വമുള്ളതാക്കുക, നമ്മുടെ സ്കിന്നിനെ നല്ല ക്ലീൻ ആക്കുക എന്നുള്ളതാണ് മീനിങ് വരുന്നത്. അതിൽ തന്നെ ഒരു ഗ്ലോനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിൽക്ക് കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. തിരിച്ചു വരാം, ബാക്കി പ്രൊസീജിയേഴ്സ് അവിടെ വെയിറ്റിംഗ് ആണ്. അതിനു മുമ്പ് കുറച്ച് പാട്ടുകൾ വെയിറ്റിംഗ് ആണ്, അതും കൂടി കേട്ടിട്ട് നമുക്ക് വേഗം വരാല്ലേ. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലിയാണ് കേട്ടോ. നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്തോണ്ടിരുന്നത് വളരെ നല്ലൊരു സംഭവമായിരുന്നു. എന്തായിരുന്നു? ഗ്ലോ ഫേഷ്യലിന്റെ പ്രൊസീജിയർ ആയിരുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ അതൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ ഇനി എന്ത്? ഇനി വേറെ ഒന്നുമല്ല, സ്ക്രബിംഗ് ആണ് നെക്സ്റ്റ് പ്രൊസീജിയർ. അരിപ്പൊടിയും ഉരുളക്കിഴങ്ങും തൈരും ഇത് മൂന്നും ചേർത്തിട്ടാണ് ഗ്ലോ സ്ക്രബ് നമ്മൾ തയ്യാറാക്കി എടുക്കുക കേട്ടോ. അരിപ്പൊടി നല്ലൊരു സ്ക്രബറാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. തൈരും ഉരുളക്കിഴങ്ങും നാച്ചുറൽ ബ്ലീച്ചിങ് എഫക്റ്റ് കൊടുക്കുന്നതുമാണ്. അതുപോലെ തന്നെ സ്കിന്നിന് നല്ലപോലെ ഗ്ലോയും സോഫ്റ്റ്നെസ്സും കൊടുക്കുന്നതാണ് ഈ പറഞ്ഞ രണ്ട് എലമെന്റ്സും. ഉരുളക്കിഴങ്ങിന്റെ നീരെടുക്കുക, ഇതിൽ അരിപ്പൊടി ചേർത്ത് തൈരും കൂടി ആഡ് ചെയ്ത് മുഖത്ത് പുരട്ടി പയ്യെ സ്ക്രബ് ചെയ്ത് തുടങ്ങുക. ഒരു 10 മിനിറ്റോളം കഴിഞ്ഞിട്ട് നമുക്കത് ക്ലിയർ ആയിട്ട് വാഷ് ചെയ്ത് കളയാം. ഈ സ്ക്രബിംഗ് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത പ്രൊസീജിയർ ആണ് കേട്ടോ. അപ്പൊ ഈ പറഞ്ഞ മിക്സ് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇന്ന സ്കിന്ന് എന്നൊന്നുമില്ല, കോമൺ ആയിട്ട് എല്ലാ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ ആണ് കേട്ടോ ഇത്. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചം എൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്ററൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ക്ലെൻസിങ് കഴിഞ്ഞു, സ്ക്രബിംഗ് കഴിഞ്ഞു, അടുത്തതായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യലാണ് അല്ലേ. വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. ഗ്ലോ ഫേഷ്യലിന്റെ മൂന്നാം ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മള് പാലില് ഓട്സ് ഇട്ട് വേവിച്ചിട്ട് ചൂടാറുമ്പോ മിക്സിയിലിട്ട് ക്രീം പരുവത്തിന് അടിച്ചെടുക്കുക. മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. താഴേന്നും മുകളിലേക്ക് വേണം ട്ടോ മസാജ് ചെയ്യാനായിട്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നില് ചുളിവുകൾ വീഴാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്ത് കളയാം. അങ്ങനെ നമ്മുടെ ഗ്ലോ മസാജും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഫൈനൽ സ്റ്റെപ്പിലേക്കാണ് പോകുന്നത്. എന്താണെന്ന് അറിയാനായിട്ടേ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുന്നേ നല്ലത്. പാട്ടുകളൊക്കെ കേട്ടിട്ട് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി. Only on my radio 90 FM.

ദ ഫൈനൽ ആൻഡ് മോസ്റ്റ് അവേറ്റഡ് സ്റ്റേജ്, ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയം. വെൽക്കം ടു ദ ഷോ മാജിക് ലോജിക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ഗ്ലോ ഫേസ് പാക്ക് എന്ന് പറയുമ്പോ കുറച്ചധികം പ്രത്യേകതകളുള്ള സംഭവമാണ് കേട്ടോ. പ്രത്യേകത എന്ന് പറയുമ്പോ വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ വെച്ചിട്ടാണ് നമ്മൾ ഈ പാക്ക് തയ്യാറാക്കുന്നതിലോ. തക്കാളി, ഉരുളക്കിഴങ്ങ് ഇത് രണ്ടും ചേർത്ത് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, കടലമാവ് ഇതും കൂടി ചേർത്ത് മുഖത്ത് അപ്ലൈ ചെയ്യാം. നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു ഹാഫ് ആൻ അവർ കീപ്പ് ചെയ്തിട്ട് കഴുകിക്കളയാം. ഈ ഒരു പാക്കും നമുക്ക് ഏത് സ്കിന്നിന് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയതാണ്. ഓയിലി സ്കിൻ ആയിക്കോട്ടെ, ഡ്രൈ സ്കിൻ ആയിക്കോട്ടെ, ഒരു പ്രശ്നം ഇല്ല കേട്ടോ. ഞാൻ ഇത്രയും നേരം പറഞ്ഞ ഒരു ഇൻഗ്രീഡിയന്റ് പോലും നമ്മുടെ സ്കിന്നിന് ഡാമേജ് വരുത്തുന്നതല്ല. എങ്കിലും ഒരു കാര്യം ഓർക്കുക, സ്കിന്നാണ് ചില ഐറ്റംസ് നമുക്ക് അലർജി ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോ കയ്യിലെങ്ങാനും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഓരോ പാക്കും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഗോൾഡൻ ഫേഷ്യൽ ചെയ്യുന്നേക്കാളും നല്ല എഫക്റ്റീവ് ആയിട്ട് നമ്മൾ ഈ ഗ്ലോ ഫേഷ്യൽ ചെയ്തിട്ടുണ്ട്. ഫംഗ്ഷൻ എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മളായിരിക്കും ഗ്ലോ ചെയ്യാൻ പോകുന്നത്. തിരിച്ചു വരാൻ കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട് ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹലോ, വെരി ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ഇതെന്താണ്, കാവലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ? റെഡ് കളർ സാരി ഉടുത്ത് ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ അതിന് താഴെ വരുന്ന എല്ലാ കമന്റ്സും ഇത് തന്നെയായിരിക്കും അല്ലേ? ചുവപ്പ് നിറത്തിലുള്ള സാരി ഭയങ്കര ഒരു അട്രാക്ഷൻ തന്നെയാണ്. ഇന്ത്യൻ ഫാഷന്റെ ഏറ്റവും സിംബോളിക്കും സ്വാധീന ശക്തിയും ഉള്ള ഒന്നാണ് ഈ റെഡ് കളർ സാരി. വിവാഹമായാലും ഫോർമൽ കാഷ്വൽ ഒക്കേഷൻസ് ആയാലും റെഡ് സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരുടെയും കണ്ണു നടക്കുന്നത് അവിടെ തന്നെയായിരിക്കും. റെഡ് കളർ എന്ന് പറയുമ്പോ സ്നേഹം, സമൃദ്ധി, സ്ട്രെങ്ത് ഇതിന്റെയൊക്കെ സിമ്പിളാണ്. അതുകൊണ്ട് തന്നെ മിക്കവരുടെയും ചോയ്സും റെഡ് കളർ തന്നെയായിരിക്കും. ഒരുവിധം എല്ലാവർക്കും കോമൺ ആയിട്ട് ചേരുന്ന ഒരു നിറം കൂടിയാണ് റെഡ് അല്ലേ? സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് റെഡ് സാരി വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

റെഡ് സാരി വിശേഷങ്ങളുമായിട്ട് ഞാൻ ദാ തിരിച്ചു വന്നിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. റെഡ് സാരിയുടെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകതകൾ മാത്രമേ ഉള്ളൂ അല്ലേ. ഏത് ആക്സസറീസിനായാലും ഡ്രാപ്പിംഗ് സ്റ്റൈലിനായാലും മേക്കപ്പ് ലുക്സിനായാലും യോജിച്ചു പോകുന്ന ഒരു നിറം തന്നെയാണ് ഈ ചുവപ്പ്. ബോത്ത് ട്രഡീഷണൽ ആൻഡ് മോഡേൺ ലുക്കിന് റെഡ് കളറ് വളരെ ആപ്റ്റ് ആണ്. വിവാഹങ്ങൾക്ക് റെഡ് പട്ട് സാരികളാണെന്നുണ്ടെങ്കിൽ കാഷ്വൽ വെയേഴ്സ് ആയിട്ട് റെഡ് ലിനന്റെ അല്ലെങ്കിൽ കോട്ടൺ സാരീസ് നമ്മൾ വെയർ ചെയ്യാറുണ്ട്. പാർട്ടി വെയറിൽ റെഡ് ഡിസൈനർ സാരീസിന്റെ എത്ര എത്ര കളക്ഷൻസ് ആണ് ഉള്ളത് അല്ലേ. റെഡ് കളറിലുള്ള സാരിയൊക്കെ എടുത്ത് വന്നാ തന്നെ ആരായാലും ഒന്ന് നോക്കി പോവല്ലേ. പലപ്പോഴും കമന്റ് സെയിം ആയിരിക്കും, ഏത് നമ്മുടെ ആറാം തമ്പുരാനല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ ഡയലോഗ്. പക്ഷേ അത് എപ്പോഴൊരു കോംപ്ലിമെന്റ് ആയിട്ട് എടുത്താ മതിനേ. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതു കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
1: My Radio 90FM, 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലിയാണ് കേട്ടോ ഉള്ളത്. നമ്മുടെ ഇന്നത്തെ SMS ചോദ്യത്തിന് ഉത്തരം അയക്കാനായിട്ട് വിട്ടുപോയൊരു ഇനിയുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ദാ ചോദ്യം റിപ്പീറ്റ് ചെയ്യാണ് കേട്ടോ. ഇന്നത്തെ ചോദ്യം വേറെ ഒന്നുമല്ല, നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫീച്ചർ ഫിലിം ഏതായിരുന്നു എന്നാണ് ഇന്നത്തെ ചോദ്യം. നെയിം ഓഫ് ദ ഫസ്റ്റ് ഫീച്ചർ ഫിലിം ഇൻ ഇന്ത്യ. കറക്റ്റ് ആയിട്ട് ഉത്തരം അയക്കാനായിട്ട് എന്താ വേണ്ടേ? ഫോൺ എടുക്കുക, വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഉത്തരവും നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് അയച്ചു തരിക. അയക്കേണ്ട നമ്പർ ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം, 9072879090. അപ്പൊ ഉത്തരം അയക്കുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് എന്തായാലും നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് പാട്ടുകളൊക്കെ കേട്ടിട്ട് വേഗം തിരിച്ചു വരാം. ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Hi, hello, once again, very, very, very good afternoon, dear listeners, and welcome back to the show Magic Logic. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാനായിട്ട് വേറെ ആരും അല്ലാട്ടോ, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി, only on my radio 90 FM. എന്തായാലും നമ്മൾ ഇന്ന് തുടക്കം തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് APJ അബ്ദുൾ കലാം സാറിന്റെ നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ വാക്കുകളായിരുന്നു അല്ലേ. നമ്മുടെ ലൈഫിലേക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ വരാറുണ്ട് അല്ലേ. നമ്മളെ തകർക്കാനായിട്ടാണ് ഇത് വരുന്നത് എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. മറിച്ച് നമ്മുടെ ഉള്ളിലെ കഴിവുകളെയും ശക്തിയെയും ഒക്കെ തിരിച്ചറിയിച്ച് തരാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ സഹായിക്കാനായിട്ടാണ് ഈ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മുടെ ലൈഫിലേക്ക് വരുന്നതെന്നാണ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത്. ശരിയാണല്ലേ, ലൈഫിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലാണ് ഇത് എങ്ങനെ ഫേസ് ചെയ്യണം എന്ന് നമ്മൾ ചിന്തിക്കുക, അതിനു വേണ്ടിയിട്ട് മാർഗങ്ങൾ കണ്ടെത്തുക, അത് ചെയ്യാനായിട്ടുള്ള സ്ട്രെങ്ത് നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുക. അപ്പൊ എന്ത് പ്രശ്നം വന്നാലും നമ്മൾ അതിനെ ചിരിച്ചുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ട് നേരിടുക. അപ്പൊ എന്നും പറയുന്ന പോലെ തന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടും എനർജറ്റിക് ആയിട്ടും ഇരിക്കുക. അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടാമെന്ന ശുഭ പ്രതീക്ഷയോട് കൂടിയിട്ട് ഇറ്റ്സ് മീ ആർജെ അഞ്ജലി സൈനിങ് ഓഫ് വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

പുതിയ പ്രതീക്ഷകളും പുതിയ സ്വപ്നങ്ങളും വായത്തീരും മനോഹരമായിട്ടുള്ള ഒരു ദിവസമല്ലേ. ഹേ ഹലോ, വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് വയറേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്ക് അടിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ജാനകിയാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെയാണ് പരിപാട്ടീസ്. എല്ലാവരും അവിടെ ഉഷാറായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കല്ലേ. യെസ്, അങ്ങനെ നമ്മുടെ 2 ദിവസത്തെ വീക്കെൻഡ്സ് ഒക്കെ കഴിഞ്ഞ് മധുരമായിട്ടുള്ള ഒരു ഓർമ്മകളൊക്കെ സൂക്ഷിച്ചുകൊണ്ട് പുതിയൊരാഴ്ച പുഞ്ചിരിയോടെ പുതിയ ആത്മവിശ്വാസത്തോടെയൊക്കെയാണ് നമ്മൾ ഈ ഒരു മൺഡേ വരവേൽക്കുന്നത്. എല്ലാ മൺഡേ അങ്ങനെയൊക്കെയാണ്. ഒരുപാട് പ്രതീക്ഷകളൊക്കെ ആയിട്ടായിരിക്കും ഓരോ തിങ്കളാഴ്ചയും നമ്മൾ തുടങ്ങുന്നുണ്ടാവുക. എന്താണ് അവിടുത്തെ പരിപാടി? അവിടെ വിചാരിച്ച പോലെ തന്നെ നല്ലൊരു തുടക്കമായിരുന്നോ തിങ്കളാഴ്ച തുടങ്ങിയത്? ഇനി ഉദ്ദേശിച്ച പോലെ തുടങ്ങാനായിട്ട് പറ്റിയില്ലെങ്കിൽ ആരും വിഷമിക്കേണ്ട, ഇനിയും ഉണ്ട് സമയം. ഈ നിമിഷം മുതൽ നന്നാവണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം മതിയില്ലേ എല്ലാം മാറ്റി മറക്കാനായിട്ട്? അപ്പൊ സമയം വേണ്ടതുപോലെ ഉപയോഗിക്കുക. എന്തായാലും നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയം ആയിട്ടുണ്ട്. കേൾക്കാം അടിപൊളി ഗാനങ്ങൾ. പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ശാരകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. യെസ്, എന്തൊക്കെയാണ് ഈ പരിപാടി? തിങ്കളാഴ്ച എന്ന് കേൾക്കുമ്പോ പലർക്കും ആദ്യം ഓർമ്മ വരുന്നത് തിരക്കും ജോലിഭാരവും ഒക്കെ ആയിരിക്കുള്ളൂ. പക്ഷേ മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ തിങ്കളാഴ്ച എന്നുള്ളത് ജീവിതം നമുക്ക് നൽകുന്ന ഒരു പുതിയ അവസരമാണ് അല്ലേ. കഴിഞ്ഞ ആഴ്ചയിലെ പിഴവുകളിൽ നിന്ന് പഠിക്കാനും അതുപോലെ തന്നെ പുതിയ ലക്ഷ്യങ്ങളിലേക്ക് ആത്മവിശ്വാസത്തോടെ മുന്നേറാനും ഉള്ള ഒരു അവസരം. എപ്പോഴും ഒരു കാര്യം ഓർക്കുക, വലിയ വിജയങ്ങൾ എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല, ഓരോ ദിവസവും ചെയ്യുന്ന ചെറിയ നല്ല തീരുമാനങ്ങളിൽ നിന്നാണല്ലേ നമ്മളെ വലിയ നേട്ടങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുഞ്ചിരിയോടെ തന്നെ തുടങ്ങുക, ഇനിയിപ്പോ ഇത്രയായല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇനി ബാക്കി നാളെ ചെയ്യാ എന്ന് പറഞ്ഞ് നീട്ടി വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ മാറ്റി വെക്കാനേ നീക്കി വെക്കാനേ സമയം കാണുള്ളൂ. സോ ഈ സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ആർക്കും വേണ്ട കാത്തു നിൽക്കില്ല, അത് വേണ്ടതുപോലെ തന്നെ ഉപയോഗിക്കുക. എന്തായാലും നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയം ആയിട്ടുണ്ട്. ഈ ഒരു എനർജി ലെവലൊക്കെ കുറച്ചും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് കേൾക്കാം ഒരുപടി മനോഹരമായ ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈം സെഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്ററൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഏറിച്ചേരാട്ടിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. യെസ്, അങ്ങനത്തെ നമ്മുടെ ഇന്നത്തെ സംവാദത്തിനായിട്ടുള്ള ആ ഒരു സമയം ആയിട്ടുണ്ട്. ഇന്നത്തെ എസ് എം എസ് ചോദ്യം എന്ന് പറഞ്ഞാൽ, വിച്ച് കൺട്രീസ് ഇൻവെന്റഡ് ചേഴ്സ് ഫസ്റ്റ്? വിച്ച് കൺട്രീസ് ഇൻവെന്റഡ് ചേഴ്സ് ഫസ്റ്റ്? സോ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നോടെ റിപ്പീറ്റ് ചെയ്യാം, 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയ കളർഫുൾ വേർഡുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ, ലഞ്ച് ബ്രേക്കിൽ ഏറിച്ചേ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ആണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അങ്ങനെ നമ്മുടെ സിനിമാ വിശേഷങ്ങൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. എന്ന് പറയുന്ന സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാള സിനിമയിലെ ഒരു മികച്ച ക്ലാസിക് ചിത്രവുമായിട്ടാണ് വന്നിട്ടുള്ളത്. 1997 പുറത്തിറങ്ങി ജയരാജ് സംവിധാനം ചെയ്ത കളിയാട്ടം സിനിമയെ കുറിച്ചാണ്. ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ വില്യം ഷേക്സ്പിയറുടെ പ്രശസ്ത നാടകമായ ഒതലയോ ആസ്പദമാക്കിയാണ് ഈ ഒരു സിനിമ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിന്റെ തെയ്യം പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്ന വളരെ വ്യത്യസ്തമായ ഒരു ചലച്ചിത്ര അനുഭവം തന്നെയാണ്. അതുപോലെ ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ സുരേഷ് ഗോപി, മഞ്ജു വാര്യർ, ലാൽ ഇവരുടെ ഒരു മത്സരം തന്നെയായിരുന്നു. മത്സരിച്ച് അഭിനയിക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം. എന്തായാലും ഈ ഒരു വാശിയേറിയ മത്സരത്തിലേക്കൊക്കെ കടക്കുന്നതിന് മുൻപായി കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. പാട്ടുപടിയിലെ മനോഹരമായ ഗാനങ്ങൾ എല്ലാം കേട്ടറിഞ്ഞ് കൊണ്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ നിങ്ങളുടെ

മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ധീരാജ ചാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അങ്ങനെ നമ്മുടെ ഈ കളിയാട്ടം മൂവിയിലേക്ക് വരുമ്പോ സ്നേഹവും വിശ്വാസവും സംശയവും അതുപോലെ തന്നെ പ്രതികാരവും മനുഷ്യബന്ധങ്ങളിലെ സങ്കീർണതകളെയും വളരെ ആഴത്തിൽ അവതരിപ്പിക്കുന്ന ഒരു ചിത്രമാണല്ലേ. സുരേഷ് ഗോപി അവതരിപ്പിച്ച കണ്ണൻ പെരുമലയ്യൻ എന്ന കഥാപാത്രം മലയാള സിനിമയിലെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിൽ ഒന്നായി മാറി. അതുപോലെ തന്നെ അഭിനയ മികവിന് ഈ ചിത്രത്തിലൂടെ നമ്മുടെ സുരേഷ് ഗോപിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം വരെ നേടിക്കൊടുത്ത ഒരു സിനിമ. പിന്നെ യൂറോ സിനിമയിലെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ തെയ്യത്തിന്റെ നിറങ്ങളും മാചാരങ്ങളും മനോഹരമായ ദൃശ്യങ്ങളും വളരെ ഹൃദയസ്പർശിയായ സംഗീതവും ചേർന്ന് കളിയാട്ടം എന്നത് ഒരു കലാ അനുഭവമായി മാറുകയാണല്ലേ. എന്തായാലും നമ്മുടെ യൂറോ സിനിമാ വിശേഷങ്ങൾക്കിടയിൽ പാട്ടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. കേൾക്കാം ഗാനങ്ങൾ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ശാരകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, ജയരാജ് സംവിധാനം ചെയ്ത് 1997 പുറത്തിറങ്ങിയ കളിയാട്ടം ആ ഒരു ചിത്രത്തിലേക്ക് വരുമ്പോൾ വടക്കൻ കേരളത്തിലെ തെയ്യം കലയുടെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു സിനിമ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ കണ്ണൻ പെരുമലയൻ എന്ന തെയ്യം കലാകാരന്റെ ജീവിതത്തിലൂടെയാണല്ലേ കഥ മുന്നോട്ട് പോകുന്നത്. തന്റെ കലയും അതുപോലെ തന്നെ സമൂഹത്തിലെ സ്ഥാനവും അഭിമാനത്തോടെ കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് ഈ കണ്ണൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് എത്തുന്ന ചെറുമി എന്ന യുവതിയുമായിട്ടുള്ള ും അതിനിടയിൽ ഉണ്ടാകുന്ന സംശയങ്ങളും തെറ്റിദ്ധാരണകളും കഥയെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും അഭാവം ഒരു മനുഷ്യന്റെ ജീവിതത്തെയും ബന്ധങ്ങളെയും എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത്. മനുഷ്യന്റെ മനസ്സിലെ അസൂയ, അഭിമാനം, സ്നേഹം, വേദന തുടങ്ങി വികാരങ്ങളെ വളരെ ആഴത്തിൽ തന്നെയാണ് ഈ ഒരു സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്നെ തെയ്യത്തിന്റെ ചുവടുകളും നിറങ്ങളും സംഗീതവും ചേർന്ന് മലയാള സിനിമയ്ക്ക് ലഭിച്ചൊരു അപൂർവ കലാസൃഷ്ടി തന്നെയാണ് കളിയാട്ടം. എന്തായാലും ആ ഒരു സിനിമയിലെ ക്ലൈമാക്സും അതുപോലെ തന്നെ സങ്കീർണമായിട്ടുള്ള രംഗങ്ങളെ കുറിച്ച് പറയാനാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അതിന് മുൻപ് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പടികൾക്കുള്ള സമയമായിട്ടുണ്ട് കേൾക്കാം ഒരുപടി മനോഹരമായ ഗാനങ്ങൾ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൊണ്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ നീരജ് ശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.
1: ചെല്ലത്തലിവിടെ ഏറ്റുമുണ്ടകല മുല്ലത്തലിൽ കാതുകുത്തിനൊരു മാരിപ്പെണ്ണ് നീരാടി വരും ഒരു പുഴയോരത്തു മൂവന്തി മറയണ നേരത്തെന്തിന് കാടുകേറി നീതിരുമാലിക്കാറ്റ് അന്തിക്കിത് വഴി വന്ന ബീവിയുടെ കൊഞ്ചിക്കുളിരണ കാറ്റിനമ്പുകളിൽ ഓടിത്തൊട്ട് മിണ്ടാതെ ഉളിറി രങ്ങാടി ഇന്ന് പാട്ടായി വെറുമൊരു വക്കാണത്തിന് വട്ടമൊരുക്കണ കുട്ടിക്കുറുവാ.

0: സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സി സൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.
1: My Radio 90 FM.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അനകിയാടാദികളുടെ കൂടിയുള്ളത്. കളിയാട്ടൻ സിനിമയെ കുറിച്ച് പറയുമ്പോൾ കണ്ണൻ പെരുമലയന്റെ ജീവിതത്തിൽ സ്നേഹത്തെയും വിശ്വാസത്തെയും മറികടന്ന് സംശയം വളരുന്നതോടെയാണല്ലേ കഥയുടെ ദിശ മാറുന്നത്. തെറ്റിദ്ധാരണകളും വികാരങ്ങളുടെ സംഘർഷണത്തിനും ഒടുവിൽ ഒരു വേദനാചകരമായ അവസാനത്തിലേക്കാണ് എത്തുന്നത്. ഈ സ്നേഹിക്കുന്നവരെ പോലും സംശയത്തിന്റെ കണ്ണിലൂടെ കാണുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടങ്ങളാണ് ചിത്രത്തിന്റെ ക്ലൈമാക്സ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പിന്നീട് സിനിമയിലെ പ്രധാന സന്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വാസം എന്നത് ഒരു ബന്ധത്തിന്റെ അടിത്തറയാണല്ലേ, ഏതൊരു ബന്ധത്തിന്റെയും അടിത്തറയാണ്. ഈ സംശയവും അഹങ്കാരവും നിയന്ത്രിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ബന്ധങ്ങൾ പോലും നഷ്ടപ്പെടാം എന്നതിനെ കുറിച്ചാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത്. പിന്നെ കേരളത്തിന്റെ സമ്പന്നമായ കലാ പാരമ്പര്യത്തെ കുറിച്ച് ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചൊരു കലാസൃഷ്ടി കൂടിയാണ് കളിയാട്ടം. എന്തായാലും ഈ ഒരു സിനിമയുടെ വിശേഷങ്ങൾക്ക് ഞാൻ തൽക്കാലം ഒരു ബ്രേക്ക് കൊടുക്കാണ് കേട്ടോ. കണ്ടിട്ടില്ലെങ്കിൽ കാണട്ടെ. ഈ 90s മൂവീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് എന്നുണ്ടെങ്കിൽ നൊസ്റ്റു അടിക്കാറായിട്ട് ചില മൂവീസ് നമ്മൾ പിന്നിലോട്ടേക്ക് മറച്ചു നോക്കി കാണാറുണ്ടല്ലേ, അങ്ങനെ കാണാൻ പറ്റിയൊരു മൂവിയാണ്. എന്തായാലും ഈ ഒരു സിനിമ വിശേഷങ്ങൾക്കിടയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള നിറവായിട്ടുണ്ട്. പാട്ടുകൾക്ക് ശേഷം കേട്ടുകൂട്ടാം അടുത്തൊരു മൂവി വിശേഷങ്ങളും. വായി നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ദിരാജ് ശോനകിയാണ് നിങ്ങളുടെ.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ എറിച്ചേ ദിരാറ്റ് ശാരകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മുടെ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തപ്പോഴാണ് ഫഹദിനൊപ്പം ചിത്രം പങ്കുവെച്ച നമ്മുടെ ലാലേട്ടൻ വെള്ള കൗബോയ് തൊപ്പിയും അതുപോലെ തന്നെ സ്റ്റൈലിഷ് കണ്ണാടയും ധരിച്ചാണല്ലേ നമ്മുടെ ഫഹദ് ഫാസിലും അതുപോലെ തന്നെ ലാലേട്ടനും പ്രത്യക്ഷപ്പെട്ടത്. അമേരിക്കയിലെ ഡാലസിലുള്ള സ്റ്റേഡിയത്തിൽ നടന്ന അർജന്റീന ഇംഗ്ലണ്ട് മത്സരം കാണാൻ ലാലേട്ടനും കുടുംബത്തിനൊപ്പം നമ്മുടെ ഫഹദ് ഫാസിലും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ഒരു ചിത്രം നമ്മുടെ ലാലേട്ടൻ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തത്. ഹാറ്റ്സ് ഓഫ് ടു ഗുഡ് കമ്പനി എന്ന അടിക്കുറിപ്പോടെയായിരുന്നു നമ്മുടെ ലാലേട്ടൻ ഈ ഒരു ചിത്രം പോസ്റ്റ് ചെയ്തത്. കൗബോയ് തൊപ്പി ധരിച്ചുള്ള ലുക്കിനെയും അതുപോലെ തന്നെ മത്സരം കാണുമ്പോഴുള്ള ആവേശം പങ്കുവയ്ക്കാൻ യോജിച്ച സുഹൃത്തിനെയും ഉൾക്കൊള്ളിച്ച് നമ്മുടെ ലാലേട്ടന്റെ അടിക്കുറിപ്പാണ് ആരാധകർ ഇപ്പൊ ഏറ്റെടുത്തിട്ടുള്ളത്. ഏതായാലും ഈ ഒരു ആഘോഷങ്ങൾക്കും അതുപോലെ തന്നെ ആഹ്ലാദത്തിനും ഇടയിൽ കുറച്ചും കൂടി നിറം പകരാനായിട്ട് കേൾക്കാം അടിപൊളി ഗാനങ്ങൾ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൊടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ധീരജ് ശാരകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഈ ഒരു ഉണക്കാലത്ത് സിനിമാപൂരം തിയേറ്ററിൽ എത്തുന്ന ഖലീഫ മുതൽ തുടക്കം വരെ. ഹേ ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ രാജശാരകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. പറഞ്ഞു വന്നത് ഓണക്കാലം സിനിമാ കാലം എന്നാണല്ലോ പൊതുവേ പറയാറ്. ഈ ഓണം കളറാക്കാൻ പതിവ് പോലെ ഇത്തവണയും തിയേറ്ററിൽ എത്തുന്നത് ഒരു പിടി ചിത്രങ്ങളാണ്. ഓണക്കാലത്ത് കൂട്ടുകാരെയും അതുപോലെ തന്നെ കുടുംബത്തോടൊപ്പം കാണാനായി ഇത്തവണത്തെ റിലീസുകളെല്ലാം ഒന്നിനൊന്നും മികച്ചതാണ് എന്ന് പറയാതെ വയ്യാൽ. നമ്മുടെ രാജുവേട്ടനും അതുപോലെ തന്നെ ദുൽഖർ സൽമാനും നിവീം പോളിയും ലാലേട്ടന്റെ മകളായ വിസ്മയ മോഹൻലാൽ ആദ്യമായി അഭിനയിക്കുന്ന ചിത്രവുമാണല്ലേ ഓണത്തിന് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അതിൽ ഇപ്പോൾ കോമഡി, ത്രില്ലർ എന്നീ തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളിലും ഉണ്ട് ഈ പ്രാവശ്യം ഓണത്തിനായിട്ട് റിലീസിനൊരുങ്ങുന്ന ചിത്രങ്ങൾ. അതിൽ ഇതൊക്കെയാണ്, എന്തൊക്കെയാണ് എന്ന ആ ഒരു വിശേഷങ്ങളെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് മുൻപ് നമുക്ക് കുറച്ച് ബ്യൂട്ടിഫുൾ ഉള്ള പാട്ടുകൾക്ക് ശേഷം ഒന്ന് കൂളായി തിരിച്ചു വരാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ രാജശാരകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ശരകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഓണം ആഘോഷമാക്കാനുള്ള എല്ലാ വിഭവങ്ങളും വിളമ്പാൻ തയ്യാറായിരിക്കുകയാണ് അല്ലെ സിനിമാ ലോകം. ഖലീഫ തുടക്കം, ബദ്ലഹേം, കുടുംബ യൂണിറ്റ്, വിശ്വനാഥ് ആൻഡ് സൺസ്, പിന്നാലെ, ഐ എം കേപ്പ് തുടങ്ങിയവയാണ് ഇത്തവണത്തെ പ്രധാന ഓണ റിലീസുകൾ. എന്തായാലും ഈ ഓണവിശേഷങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴേ തുടങ്ങിയില്ലേ. അപ്പൊ അതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന, ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മൂവി ചോദിച്ചാൽ നിങ്ങൾ ഇതായിരിക്കും പറയുന്നുണ്ടാവുക. ഐ തിങ്ക് ഇങ്ങനെ മത്സരിച്ച് ഒരുപാട് മൂവീസ് വരുമ്പോൾ നമ്മൾക്ക് അതിൽ നിന്ന് ചൂസ് ചെയ്യാനായിട്ട് കുറച്ച് ടഫ് ആയിരിക്കുള്ളൂ. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, അതിൽ ആദ്യം നിങ്ങൾ പ്രിഫർ ചെയ്യുക ഏത് മൂവി ആയിരിക്കും, അത് ഏതാണ്, എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം കളർഫുൾ ആക്കാനായിട്ട് കളർഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കൂടി ഞാൻ ട്യൂൺ ചെയ്യുന്നുണ്ട്. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഇർഷേ ധീരജ് ഷാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതു കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന.

ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ എർച്ചേ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അപ്പൊ നമ്മുടെ സിനിമാ വിശേഷങ്ങൾക്കിടയിൽ ആ ഒരു ചോദ്യത്തിന്റെ കാര്യം മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും കൂടി ഓർമ്മിപ്പിക്കാനായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. പറഞ്ഞു വന്നത് നമ്മുടെ ഇന്നത്തെ യെസ്മസ് ചോദ്യത്തിന്റെ കാര്യമാണ്. സോ നമുക്കത് കേൾക്കാൻ പറ്റാത്തവർക്കൊക്കെ വേണ്ടി ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. അപ്പൊ അത് ഏതാണ് എന്ന് നോക്കാം അല്ലേ. വിച്ച് കൺട്രീസ് ഇൻവെന്റഡ് ചേഴ്സ് ഫസ്റ്റ്? വിച്ച് കൺട്രീസ് ഇൻവെന്റഡ് ചേഴ്സ് ഫസ്റ്റ്? സോ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരമയക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയ കളർഫുൾ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ എർച്ചേ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹൈ ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ എർഷയും ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അങ്ങനത്തെ നമ്മൾ സംസാരിച്ചിരുന്നത് നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം 4 മണി അകം ആയിട്ടുണ്ട്. അതായത് നമ്മുടെ ഇന്നത്തേക്ക് ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട ഒരു സമയമാക്കാറായി. ഈ മനോഹരമായിട്ടുള്ള ഈ തിങ്കളാഴ്ച ഉച്ച തിരിഞ്ഞ് നമ്മൾ 3 മണിക്കൂർ അല്ലേ പോയതേ അറിഞ്ഞിരുന്നില്ല. ഈ കുറച്ച് മണിക്കൂറുകൾ നിങ്ങളുടെ മുഖത്തൊരു ചെറിയ പുഞ്ചിരി വിരിയിക്കാനും അതുപോലെ തന്നെ മനസ്സിന് ചെറിയൊരു പോസിറ്റീവ് എനർജി നൽകാനായിട്ട് കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെയൊക്കെ വിശ്വസിക്കാനാണ് ഇഷ്ടം. നമ്മളെപ്പോഴും പോസിറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യണം എന്ന് പറയാറില്ലേ, പണ്ടാരോ പറഞ്ഞിട്ടുള്ളതാണ്. അതേ ഞാൻ ഈ ഒരു അവസരത്തിൽ കണ്ടെടുക്കാണ്. സോ അപ്പൊ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. യെസ്, ഇന്നപ്പോ ചാറ്റാ ബൈ ബൈ പറയുന്നതിന് മുൻപായിട്ട് എന്റെ ലിസ്ണേഴ്സിനോട് എനിക്ക് പറയാനായിട്ടുള്ളത് എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓരോ ദിവസം ഒരു പുതിയ അവസരമാണ്. ഇന്നത്തെ ചെറിയ നല്ല നിമിഷങ്ങളാണല്ലേ നാളത്തെ വലിയ വിജയങ്ങളിലേക്ക് അടിത്തറപ്പാകുന്നത്. അതുകൊണ്ട് സന്തോഷത്തോടെ തന്നെ മുന്നോട്ട് പോകുക. ആത്മവിശ്വാസം ഒരിക്കലും കൈവിടരുത്. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് മറന്നു പോകരുത്. സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കൂ. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ സ്ട്രോങ്. സ്റ്റേ ട്യൂൺഡ് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ എർഷയും ധീരാജ് ജാനകി സൈനിങ് ഓഫ് നൗ.

നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്. 90 FM.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൻസെഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്ററൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതുകടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.

ഹേ എവ്രി വൺ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ആൻഡ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ബെഞ്ചിൽ നിങ്ങളുടെ സ്വന്തം RJ ഹിമജ. അപ്പം എല്ലാവരും സ്കൂളും കോളേജും ഒക്കെ കഴിഞ്ഞ് വന്ന് ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത്, ഒരു ഏർലി സപ്പറൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ RJ ഹിമജയാണ് നിങ്ങളുടെ കൂടെ ലാസ്റ്റ് ബെഞ്ചിൽ വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ചധികം പാട്ടുകൾ വിശേഷങ്ങളുമായിട്ട് ഞാൻ ഇനി ഒരു 3 മണിക്കൂർ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. കുറച്ച് പാട്ടുകൾ നമ്മുടെ ലിസ്റ്റിൽ വന്നിരിപ്പുണ്ട്. അപ്പോൾ എല്ലാവരും തിരിച്ച് പാട്ട് കേട്ടിട്ട് തിരിച്ച് വരുന്നവരേക്കും ദിസ് ഇസ് മീ RJ ഹിമജ ഓൺ ലാസ്റ്റ് ബെഞ്ച് ആൻഡ് യു ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. ദിസ് ഇസ് മീ ആർ ജെ ഹിമജ ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള കാര്യം എന്തായിരിക്കും? അത് ചിലപ്പോൾ ഒരുപക്ഷെ മണി, ചിലപ്പോൾ ഫെയിം, അതല്ല നമ്മുടെ ഡ്രീം ജോബ്, ബെൻസ് BMW, ഡ്രീം കാർ, അതെന്ത് വേണമെങ്കിലും ആവാം. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വളരെയധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ടാണ്. അത് വേറൊന്നുമല്ല, സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുക. ഉറക്കം എന്ന് പറയുന്നത് നമുക്കങ്ങനെ വെറുതെ കിട്ടുന്നൊരു കാര്യമല്ല. അപ്പം അതെങ്ങനെയാണ് ഇത്രയും എക്സ്പെൻസീവ് ആവുന്നത്? വേറെ ഒരു പണിയും ചെയ്യണ്ടല്ലോ, വെറുതെ വരിക കിടന്നുറങ്ങുക എന്നല്ലാതെ ഇതിനെങ്ങനെ ഇത്ര എക്സ്പെൻസീവ് ആവുന്നത്? അപ്പോൾ ഉറക്കത്തെക്കുറിച്ചും അതിൻ്റെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റിയും അതിൻ്റെ സ്ലീപ്പിംഗ് പാറ്റേൺ, സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സ് എന്തൊക്കെയാണ് ഇനി ഇതിൽ വരാൻ പോകുന്നതെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. അത് നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ട് തിരിച്ചു വരാം. ആൻഡ് യു ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം വിത്ത് മീ ആർ ജെ ഹിമജ ഓൺ ലാസ്റ്റ് ബെൻഡ്.

ഉറക്കം ആയുസ് വർദ്ധിക്കും. തെറ്റി അങ്ങനെയല്ല, ചിരി ആയുസ് വർദ്ധിക്കും. ഇങ്ങനെയാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത്. യെസ് യു ആർ ലിസണിങ് ടു ലാസ്റ്റ് ബെഞ്ച് ആൻഡ് ദിസ് ഇസ് മീ ആർ ജെ ഹിമജ. എപ്പോൾ എങ്ങനെയാണ് ഈ ചിരിയും ഉറക്കവും തമ്മിലുള്ള ബന്ധം? അതെങ്ങനെയാണ് ചിരിയും ഉറക്കവും തമ്മിൽ ഇത്ര ബന്ധം വരുന്നത്? നമ്മൾ ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി കുറച്ചും കൂടി റിലാക്സ്ഡോ, മസിൽസ് ഒക്കെ റിലാക്സ്ഡ് ആയി, ബോഡി കോർട്ടിസോൾസ് ഒക്കെ ആക്റ്റീവ്. അപ്പോൾ ഒരു നമ്മളിപ്പോൾ ഉറങ്ങുന്നതിന് ഒന്നോ രണ്ടോ മണിക്കൂർ മുമ്പായിട്ട് നമ്മളൊരു ആ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ അല്ലെങ്കിൽ ഫാമിലി ടൈം നമ്മൾ കുറച്ചും കൂടി പീസ്ഫുള്ളും കോമഡിയും അല്ലെങ്കിൽ കോമഡി റീൽസ് കാണുക, റീൽസ് അല്ലെങ്കിൽ പോലും കോമഡി ഷോസ് കാണുക, അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുകയാണ്, എസ്പെഷ്യലി ബിഫോർ യുവർ ബെഡ് ടൈം. അങ്ങനത്തെ ഒരു പരിപാടി നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഉറക്കം കുറച്ചുകൂടി സിമ്പിളായി മാറും. അങ്ങനെയാണ് പല പഠനങ്ങളും പറയുന്നത്. ആൻഡ് ദിസ് ഇസ് മീ ആർ ജെ ഹിമജ ആൻഡ് യു ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ഓൺ ലാസ്റ്റ് ബെഞ്ച്.

ഈ ഉറക്കം എന്ന് പറയുന്നത് വെറും ഒരു ഷട്ട് ഡൗൺ മാത്രമല്ല, ഈ ഉറക്കവും നമ്മുടെ മെമ്മറിയുമായിട്ട് കുറച്ച് കണക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ദിസ് ഇസ് മീ ആർ ജെ ഹിമജ ആൻഡ് യുവർ ലിസണിങ് ലാസ്റ്റ് ബെഞ്ച് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം, എങ്ങനെയാണ് ഈ പറയുന്ന ഉറക്കവും നമ്മുടെ മെമ്മറിയുമായിട്ട് ബന്ധം വരുന്നത്? ഈ ഉറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ ഷോർട്ട് ഫയൽസ്, ഷോർട്ട് മെമ്മറി ഇതെല്ലാം പെർമനൻറ്റ് സ്റ്റോറേജിലേക്ക് മാറ്റുന്ന ഒരു പ്രക്രിയയും കൂടി നടക്കുന്നുണ്ട്. ഇതൊക്കെ വല്ലതും നമ്മൾ അറിയുന്നുണ്ടോ? നമ്മളെ വിചാരം കിടന്നുറങ്ങുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഷട്ട് ഡൗൺ എന്നുള്ളൊരു പരിപാടിയാണ്. പക്ഷെ നമ്മുടെ ബ്രെയിനിനെ സംബന്ധിച്ച് അതൊരു ഷട്ട് ഡൗണേ അല്ല. കുറച്ചധികം ഇൻഫോർമേഷൻസ് ഒക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ തന്നെയുണ്ട് ലാസ്റ്റ് ബെഞ്ചിൽ. ആൻഡ് യു ആർ ലിസണിങ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. ദിസ് ഇസ് മീ ആർ ജെ ഹിമജ ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ, ഒരു ഗ്ലോബൽ എക്സ്പെരിമെൻ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് 1.6 ബില്യൺ പീപ്പിളിനെ വെച്ചിട്ട് കുറച്ച് സ്ലീപ്പിംഗ് പാറ്റേൺസ്, കുറച്ച് 4 മണിക്കൂർ ഉറക്കം, അതുപോലെ 6 അവേഴ്സ് ഉറക്കം എന്നുള്ളൊരു പാറ്റേൺസ് വെച്ചിട്ട് നമ്മളൊരു എക്സ്പെരിമെൻ്റ്, ഗ്ലോബൽ എക്സ്പെരിമെൻ്റ് നടത്തിയിരുന്നു. അങ്ങനെ വരുന്ന റിപ്പോർട്ട് പ്രകാരം 4 അവേഴ്സ് ഓഫ് സ്ലീപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹാർട്ട് അറ്റാക്ക് റേറ്റ് 24% കൂടുതലാണ്. അതായത് നമ്മുടെ ഈ ഒരു സിറ്റുവേഷനിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നതാണ്, എല്ലാവർക്കും ഹാർട്ട് അറ്റാക്കാണ്, എങ്ങനെ പോയാലും ഹാർട്ട് അറ്റാക്കിൻ്റെ റേറ്റ് കൂടുതലല്ലാതെ ഇത് കുറയണില്ല. കുറയുന്ന ഈ സംഭവം നമ്മൾക്ക് സ്ലീപ്പിംഗ് പാറ്റേൺസിൻ്റെ കുറച്ച് വ്യത്യാസങ്ങൾ നമുക്ക് വരുത്തിയാൽ മതി. അത്തരം വിശേഷങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ ഹിമജ ആൻഡ് യു ആർ ലിസണിങ് ടു മൈ റേഡിയോ.

ഈ സ്ലീപ്പിംഗ് പാറ്റേൺസും ക്യാൻസറും തമ്മിലുള്ള എന്തെങ്കിലും ബന്ധമുണ്ടോ? നിങ്ങൾ ആരെങ്കിലും അങ്ങനത്തെ ഒരു വിശേഷങ്ങൾ കേട്ടിട്ടുണ്ടോ? യെസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം RJ ഹിമജ ആൻഡ് യു ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാം ഓൺ ലാസ്റ്റ് ബെഞ്ച്. ഈ സ്ലീപ്പിംഗ് പാറ്റേൺസും ക്യാൻസറും തമ്മിലുള്ള ബന്ധം എന്താ വരുന്നത്? ഈ പറയുന്ന ഈ ഉറക്കം എന്ന് പറയുന്ന സംഭവം നമുക്ക് ക്യാൻസറസ് ആയിട്ടുള്ള പല പല ഡിസീസസിനെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബോഡി മെലാറ്റോണിൻ എന്ന് പറയുന്ന നൈറ്റ് ഹോർമോൺ റിലീസ് ചെയ്യും, വിച്ച് ഇസ് ആൻറ്റി ക്യാൻസറസ് പ്രോപ്പർട്ടി. അതിന് അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി ക്യാൻസറസ് ആയിട്ടുള്ള ഡിസീസസൊക്കെ കുറയ്ക്കാൻ പറ്റും. ദിസ് ഇസ് മീ RJ ഹിമജ ആൻഡ് യു ആർ ലിസണിങ് ടു ലാസ്റ്റ് ബെഞ്ച് ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാം.

0: വന്ന് വന്ന് നമ്മുടെ നാട്ടിലെ കെട്ടുകിലക്കിന് വരെ പാടാൻ ബംഗാളികള്. ശ്രേഷ്ഠ ഭാഷയായ മലയാളത്തിൽ പാടാൻ ഒരുത്തരുമില്ലടാ
1: ചേട്ടാ. ഞാൻ ഒരു
0: എന്റെ പൊന്നേ വേണ്ട ലല്ലുവേ.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. ദിസ് ഇസ് മീ ആർ ജെ ഹിമജ ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. സ്ലീപ്പ് വെൽ ഫോർ ബെറ്റർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമുക്ക് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് സ്ലീപ്പ് തന്നെ. അത് തന്നെയാണ് നമ്മൾ ഇത്രയും നേരമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്കൊരു ടൈം കീപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ടൈം കീപ്പ് ചെയ്യുമ്പോൾ രാവിലെ കൃത്യമായിട്ട് എഴുന്നേറ്റ് നമുക്ക് അതുപോലെ നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് സ്കൂൾ കോളേജ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്ന് നമ്മുടെ വർക്കും കഴിഞ്ഞ് നമുക്ക് കിടന്നുറങ്ങുന്ന ആ ഒരു കൺസിസ്റ്റൻസി. രാവിലെ 5 മണിക്കൊന്നും എണീക്കാൻ പറ്റില്ലായിരിക്കും എല്ലാവർക്കും, പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു കൺസിസ്റ്റൻസി നമുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടിപ്സുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് മീ ആർ ജെ ഹിമജ ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം ഓൺ ലാസ്റ്റ് ബെഞ്ച്.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. ദിസ് ഇസ് മീ ആർ ജെ ഹിമജ ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. കൺസിസ്റ്റൻസിയുടെ കാര്യമാണ് നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ രാവിലെ എഴുന്നേക്കാൻ നമുക്ക് ഒരുപാട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ അമ്മമാരൊക്കെ ചെയ്യുന്നൊരു ട്രിക്കാണ്, വന്ന് കഴിഞ്ഞ് ജനലും വാതിലൊക്കെ തുറന്നിട്ട് ലൈറ്റ് കൊണ്ടുവരും. ഇതെന്താ ഈ സംഭവം? ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക്

ഉറങ്ങുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഡിം ലൈറ്റാണ് നമ്മുടെ ബോഡി പ്രിഫർ ചെയ്യുക. നമ്മൾ ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടാവും സ്റ്റോറി ടെല്ലിംഗ്, രാത്രി കിടന്നുറങ്ങുന്നതിന് മുന്നേ ഒരു ക്വാളിറ്റി ബെഡ് ടൈം നമ്മൾ കൊടുത്ത് അതുപോലെ അങ്ങനെ ഒരു മൂഡ് സെറ്റ് ചെയ്യുന്ന അതേ പരിപാടി തന്നെയാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ജനലും അതിലൊക്കെ തുറന്നിട്ട് കുറച്ച് ലൈറ്റ് നമ്മുടെ റൂമിലേക്ക് എത്തിക്കുക. അപ്പം തന്നെ നമ്മുടെ ബോഡി ഒന്ന് ആക്റ്റീവ് ആവാൻ സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു കൺസിസ്റ്റൻസി എന്തെങ്കിലും നമ്മുടെ പാറ്റേൺസിൽ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്ലീപ്പിംഗ് പാറ്റേൺസ് റെഗുലർ ആക്കാൻ പറ്റും. ആൻഡ് ദിസ് ഇസ് മീ ആർ ജെ ഹിമജ ഓൺ ലാസ്റ്റ് ബെഞ്ച് ആൻഡ് യു ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാ.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. ദിസ് ഇസ് മീ ആർ ജെ ഹിമജ ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ, സെലിബ്രിറ്റീസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ഒട്ടുമിക്ക എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. അതായത് 6 PM to 7 PM വരെ അവരുടെ ഡിന്നർ ടൈം കംപ്ലീറ്റ് ചെയ്യും. നമ്മളൊക്കെ ചിന്തിക്കുമ്പോൾ അതെന്ത് ഈ അങ്ങനെ എന്ന് നമ്മൾ ചിന്തിച്ചു. കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ ബെഡ് ടൈമിനേലും 2-3 hours മുമ്പാണ് അവരുടെ ഫുഡ് ടൈം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള ഫുഡ്, കാർബോഹൈഡ്രേറ്റ്സ് കുറച്ചുകൂടി റിച്ച് ആയിട്ടുള്ള ഫുഡ്, അപ്പോൾ അത്തരം ഫുഡ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഡിന്നർ ടൈമിൽ അത്തരം ഫുഡ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി അതിനനുസരിച്ച് ആക്റ്റീവ് ആവുകയും സ്ലോ ഡൈജഷൻ സംഭവിക്കുകയും അതിനനുസരിച്ച് നമ്മുടെ സ്ലീപ്പിംഗ് പാറ്റേൺസിനെ റെഗുലർ ആക്കുകയും ചെയ്യുന്നതാണ്. ആൻഡ് ദിസ് ഇസ് മീ ആർ ജെ ഹിമജ ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം ഓൺ ലാസ്റ്റ് ബെഞ്ച്.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. ദിസ് ഇസ് മീ ആർ ജെ ഹിമജ ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. കുറച്ച് ഞെട്ടിക്കുന്ന സത്യങ്ങൾ ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ WHO ഒരു സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു, നൈറ്റ് ടൈം ഷിഫ്റ്റ് എന്ന് പറയുന്നത് പ്രോബബിൾ ആയിട്ടുള്ള ഒരു കാർസിനോജനിക്കാണ്. കാർസിനോജനിക് എന്ന് വെച്ചാൽ ക്യാൻസർ കോസിംഗ് ആണ് സംഭവം. അപ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന നൈറ്റ് ടൈം ഷിഫ്റ്റിൽ സംഭവിക്കുന്നത്? സ്ലീപ്പിംഗ് പാറ്റേൺസ് കുറയുന്നത് തൊട്ട് തന്നെ നമ്മുടെ മെലാറ്റോണിൻ്റെ അളവ് നമ്മുടെ ബോഡിയിൽ കുറയും. അതിനനുസരിച്ച് ക്യാൻസറസ് ആയിട്ടുള്ള ഡിസീസസ് ഒക്കെ വരാനുള്ള സാധ്യതയും, അതുപോലെ തന്നെ നമ്മുടെ ബോഡി ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടിയാവുന്നത്. This is me, RJ Himaja, on Last Bench, and you are listening to my Radio 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. ദിസ് ഇസ് മീ ആർ ജെ ഹിമജ ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ഉറങ്ങുന്നതിന് മുൻപായിട്ട് നമുക്ക് അമ്മമാരുടെ

0: ഹൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: വന്നു പോകും മഞ്ഞും തണുപ്പും, അന്നും തുണയ്ക്കു നീയൊരാൾ

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. ദിസ് ഇസ് മീ ആർ ജെ ഹിമജ ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. എത്ര പെട്ടെന്നല്ലേ 3 മണിക്കൂർ നമ്മൾ സംസാരിച്ചിരുന്ന് പോയത്. അപ്പം നമ്മൾ സ്ലീപ്പിംഗ് പാറ്റേൺസ്, അതിൻ്റെ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ നമ്മൾ അറിഞ്ഞു. ഇനിയിപ്പോൾ സമയം രാത്രി 10 മണിയായിട്ടുണ്ട്. എല്ലാവരുടെയും പണിയൊക്കെ ഒന്ന് അവസാനിപ്പിച്ച്, ഹോംവർക്ക്, സ്കൂൾ വർക്ക്, എല്ലാ വർക്കും അവസാനിപ്പിച്ച് സുഖമായി കിടന്നുറങ്ങാൻ എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ദിസ് ഇസ് മീ ആർ ജെ ഹിമജ സൈനിങ് ഓഫ് ഫ്രം ലാസ്റ്റ് ബെഞ്ച്. യു ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. താങ്ക് യു സോ മച്ച്.